എന്നെ കൈവിടാത ദൈവമേ, കന്മലയെ മീട്പരേ, എന്നെ കൈവിടാത ദൈവമേ. വായ തുറന്ന് പാടുകൾ, കന്മലയെ മീട്പരേ, എന്നെ കൈവിടാത ദൈവമേ, കന്മലയെ മീട്പരേ, എന്നെ കൈവിടാത ദൈവമേ. കർത്താവേ ഉമ്മൈ പോറ്റുകിറേ, കൈ തൂക്കി എടുത്തീരേ, ഉമ്മൈ കൂപ്പിട്ടു എന്നെ ഗുണമാക്കിനീർ. ഹല്ലേലൂയ. എങ്ങൾ പിള്ളകളെ നമ്മുടെ സമൂഹത്തിൽ ഒപ്പടയ്ക്കുറോം അയ്യാ. അന്നാളാണ്ടവരെ അപ്പാ പ്രക്കാത പിള്ളകളെ നമ്മുടെ കരത്തിലെ അർപ്പണിത്താളയ്യാ, നമ്മുടെ സമൂഹത്തിലെ അർപ്പണിത്താളയ്യാ. ആണ്ടവരേ ഇവനെ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന പിള്ളകൾ ഇന്ന ദിവസത്തിലെ അത്ഭുതങ്ങളായും അടയാളങ്ങളായും എടുക്കിറാകുന്നു ചൊല്ലി അറിക്കിടുകോം അയ്യാ. നിങ്ങൾ പിള്ളകളയ്യാ പാളായി പോകുന്ന ഇടങ്ങളെ മറുപടി കട്ടുകിറവുകൾ എന്ന് അറിക്കിടുകോം അയ്യാ. നിങ്ങൾ പിള്ളകൾ കത്രാൽ പോധിക്കപ്പെട്ടിരിപ്പാർകൾ, അവരുടെ സമാധാനം പെരിയതായിരിക്കുമെന്ന് ചൊല്ലി ആണ്ടവരെ അറിക്കിടുകോം അയ്യാ. രാജാ ആണ്ടവരെ നിങ്ങൾ പിള്ളകൾ മേൽ നിങ്ങൾ കണ്ണവെത്ത് നിങ്ങൾക്ക് അവർക്ക് ആലോചന കൊടുക്കുറീങ്ങൾ എന്ന് അറിക്കിടുകോം തകപ്പനെ. ആണ്ടവരെ തിരിച്ചവേ പിള്ളകൾ ആവിക്കുറിയ പിള്ളകൾ ആണ്ടവരെ അവർ മേൽ നമ്മുടെ രക്തത്തെ തെളിക്കുറോം അയ്യാ. പൊല്ലാപ്പ് നേരിടാതെ അയ്യാ, വാദിയാണ്ടവരവരുടെ കൂടാരങ്ങളെ അണുകാതപ്പാ രാജ. ആണ്ടവരെ അവർ വഴികളിലെല്ലാം കാക്കുംപടി തീവ്രതൂതർകൾക്ക് കട്ടലിടുവിരയ്യാ. അവർ പാദം കല്ലിൽ ഇടറാതെ പിടിക്കുക ആണ്ടവരെ. അവർ തങ്ങളുടെ കരങ്ങളിനാൽ ഏന്തിക്കൊള്ളുവാറുകളപ്പായൻ പരിശുദ്ധ ആവിയാനവരെ, ഞങ്ങളെ നടത്തുകൊണ്ട് ആവിയാനവരെ. അപ്പാ പിതാവേ സിറു വയതു മുതൽ നീരേങ്ങളുടെ നോക്കമും ആണ്ടവരെ നീരേങ്ങൾ ദേവനുമെന്ന് ചൊല്ലി അറിക്കെടുക്കുന്നു തകപ്പരി. ആണ്ടവരെ മക്ക സൂത്രം ഇമ്മട്ട് നിങ്ങളെ അഴത്ത് വന്ന ദേവനെ, അന്യ ദേശമായിരുന്നാലും ആണ്ടവരെ ഇന്ന ദേശത്തിൽ ഞങ്ങളെ വെത്തിരിക്കുന്നവർക്കാക നന്ദി ചൊല്ലുകോം അയ്യാ. ആണ്ടവരെ ആബ്രഹാം മട്ടുമല്ല രാജ, നിങ്ങൾ എങ്ങളെയും നിങ്ങൾ ഇലങ്ക തമിഴർകൾ ഒവ്വൊരുവരെയും ആണ്ടവരെ അപ്പാ നമ്മുടെ ദേശത്തെ വിട്ട് പിരിത്തെടുത്ത അയ്യാ. നമ്മുടെ പിള്ളകളാകെ നീർ മാറ്റി വെത്തിരിക്കുന്നീരെ, അതുക്കാക നന്ദി ചൊല്ലുകോം. അവളെ പെരിയ ശ്ലാഖ്യം അപ്പാ. ആണ്ടവരെ അവരുടെ മറ്റവരുടെ കണ്ങ്ങൾ തുറക്കപ്പെടവില്ലേ അപ്പാ, ആനാ നിങ്ങൾ കണ്ണുകളെ തുറന്നു വിട്ടീരേ അയ്യാ. ആണ്ടവരെ നമുക്ക് നന്ദി നന്ദി നന്ദി നന്ദി അയ്യാ രാജ. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമുക്ക് സൂത്രമയ്യാ സൂത്രമയ്യാ സൂത്രമയ്യാ രാജ. ഹല്ലേലൂയാ ഉരവഹാർ ഗുരുവ, ഹല്ലേലൂയാ നന്ദി അയ്യാ നന്ദി അയ്യാ നന്ദി അയ്യാ. ഹല്ലേലൂയാ. എന്നെ കാണുന്നവരേ ദിനം കാപ്പവരേ, എന്നെ കാണുന്നവരേ ദിനം കാപ്പവരേ. ഹല്ലേലൂയ. എങ്ങൾക്ക് വരുന്ന ഒവ്വൊരു ഇക്കെട്ടുകളിലും അവർ താൻ നമുക്ക് വിടുതലെ അൻപുക്കുരിയവർകളെ. ഹല്ലേലൂയ. വേദത്തിലെ ഞങ്ങൾ പാർക്കുന്ന വീളയിലെ എപ്പടിയെല്ലാം ദേവരുടെ പിള്ളകൾ ദേവനെ നോക്കി പാർത്ത് വിടുതലെ അടൈന്താർകൾ, എപ്പടിയെല്ലാം അണ്ടിക്കൊണ്ട് അവരിടത്തിലും തന്നെ വിടുതലയെ സ്വതന്ത്രിച്ചു കൊണ്ടാർകൾ, അതെ ഞങ്ങൾ നോക്കി പാർക്ക വേണ്ട. ഹല്ലേലൂയ. ആഹാര പാർക്കുന്ന വീളയിൽ അവൾ പുറജാതി അൻപുക്കുരിയവർകളെ, ആനാലും കൂടെ തന്നുടേ ഇക്കട്ടാണ് നിലമയിലെ ദേവനെ നോക്കി പാർത്താൾ അൻപുക്കുരിയവർകളെ. ഹല്ലേലൂയ. എന്ത് സൂനിലയായിരിക്കലാം. ഹല്ലേലൂയ. കർത്തരെ നോക്കി പാരുങ്ങൾ, കർത്തരെ നോക്കി പാർക്കുന്ന മുഖങ്ങൾ, അവരെ നോക്കി പാർത്ത മുഖങ്ങൾ വെക്കപ്പെട്ടു പോറതില്ലേ. ഹല്ലേലൂയ.

നല്ല ഗീവുകളെ കൊടുക്കുമ്പോഴത് പരമപിത ഇന്ന നേരത്തിലെ പരിശുദ്ധ ആവിയാനവരെ കൊടുത്ത് നമ്മുടെ മഹിമയെ വെളിപ്പെടുത്തുവീരാക. ഇന്ന് നിഗഴ്ചിയെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒവ്വൊരുവരും മഹിമയിനാല് ഉമ്മുടിയ പ്രസന്നത്തിനാല് ഇന്ന നേരത്തിലെ നിറമ്പുവാറുകളാക. നിങ്ങൾക്ക് കണക്കാലളവ് അഭിഷേകം പോതാതെ, മുളങ്ങാലളവ് അഭിഷേകം പോതാതെ ഉമ്മുടിയ നീച്ച ലാളത്തിലെ നിങ്ങൾ ഒവ്വൊരുവരെയും നിറപ്പി ഉമ്മുടിയ അൻപിൻ അൻപില് ഉമ്മുടിയ നീച്ച ലാളത്തിലെ നിങ്ങളെ അമിഴ്ത്തി പരസു

പുതുപ്പടപ്പായി മാറ്റുമയ്യാം, ഉടൈത്തെ വീടും ഉരുമാറ്റും, പൺപടുത്തും പയൻപടുത്തും ആളുകൾ ചെയ്യും ആവിയാനവരെ. പലിയായി തന്റെ പരിശുദ്ധമാനവരെ, അവിയാനവരെ അവിയാനവരെ, സ്വസ്ത്രമാണ്ടവരെ, നന്ദി നന്ദി നന്ദി ദേവാദിദേവനേ.